നേരം 7 മണി. ആകാശവാണി. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് മദ്യയിലെ 720 കിലോ ഹെർട്സിൽ ഇടം പെട്ടുകൊണ്ടിരിക്കുന്ന നിഗൾഷികൾ. തുടരുന്നത് തിരഗാനം. മുതലിൽ ഹരിഹരൻ ശ്രേയാ ഘോഷാൽ പാടിയുള്ള പാടൽ, പടം ഒരു നാൾ ഒരു കനവ്.